0: ഹംബ വിനോദ നേദ്ദ കീനേക പ്രശ്നയ ഹബൈ തെല് വലട്ട ഹരി പെട്രോൾ വലട്ട ഹരി അടുതരമേ ഈ നിസി തന സമ തനടത് വടാ ലുക്കു തന ഹംബ വിനോ കിയന്നേ അപിട ഏഗന സന്തോഷ വെന്ന പുളുവാൻ ഇതിൻ മൻ ഹിതന്നേ ഈ വഗേ ദേകദി അപി ദുക് വെനവ കിയന്നേ ബണിനവ കിയന്നേ അപി അപി ഇരിസി ആകാരകമ നീദ അപി തിന
1: ജാനീട കാഗിൻ ഹരി ലുക്കു ഹിത്രിദീമം കല നിസി തന ഹംബെന്നി നതോ
0: ഏഗന കാട ഹരി ഹരിയനവ ബലാഗന യാൻ ഇന്ന ബരി ഉണാവദ ഏഗന മിഹമനി ദെൻ തെല് വല ഗാന വെഡി ഉണാട പസ്സേ ദരാ ഗന്ന ബേ ഓയ കടവൽ വല തിന വെന ബഡു വലട ഹേ
1: മോന വഗേ ബഡു വലട
0: ഏ കിയന്നേ വെന വെന ഹാൽ വല പോലട പോൾ വലട ഹേ അപിത് ഗാന വെഡി കരണ പിടി ഹേ අපිත් ගාන වැඩි කරන්න කියලා දැන් කලබල කරනවා නේද?
1: මේ ඔයා දැකලා තියෙනවද අර TikTok එකේ මේ දවස්වල යනවා?
0: ස්ට්‍රෝබෙරි නේද?
1: අන්න හරි ස්ට්‍රෝබෙරි නේද කට්ටිය. මට හිතෙනවා දැන් අපේ සිල්ලර කඩවලත් අලගෙඩි.
0: එහෙම බලන්න ඇති. අපිට නිසිතන දියව්.
1: ඒක දවම.
0: අපිත් ගාන වැඩි කරන්න. යුද්ධ තිබුණොත් අපිත් ගණන් වැඩි වෙනවා තමයි වගේ එකක ඉන්නවා ඇති
1: නේ. Yes.
0: ඉතින් කොහොම හරි අපි හෙලෝ හෙලෝ සතියන්තේ දීර්ඝ සතියන්තයක මේ ඇවිල්ලා තුන්වෙනි දවස අන්තිම දවස. දැන් ඉතින් හෙට ඉඳන් ආපහු බැක් ටු නෝමල් වෙලා වැඩට යන්න තියෙනවා.
1: ඔව්.
0: പാവിച്ച് ബഹിനകമന്തി എത്തോട്ട് അത് എന്നോട്ട് യണകോട്ട് തേൽ ഗാഹകണെങ്കിൽ റുപ്യൽ ദാഹകം ലീഡർ ദേഹമാരൊക്കെ എന്നോട്ട് റുപ്യൽ ദാഹകം ലീറ്റർ ദേഖായി വന്നി
1: WhatsApp message එකක් දාන්න පුළුවන් 0711 95 95 95
0: හවස තුන වෙනකන් අපි ඉන්නවා මම ජනි
1: මම චනු

0: ആഗമകി
1: ഉത്തമോ ദമ്പതിവ വന്ദനാവ് സമ്പൂർണ വെന്ന നാം ആഹാര നവാതൻ ബസ്രതയ പിൻകം യന മി സിയലു പഹസുകം ഇതാമ വെദഗത് വെനവ മെവൈൻ എക്കക് ഹരി അടുവുനൊത് പരിപൂർണ വന്ദനാവക് സിദു കരഗന്ന ഹെക്കിയാവ ലബെന്നേ നഹ എഹിന്ദ സിയലു സമ്പൂർണ പഹസുകം വലിൻ സമന്വിത അവബോധാത്മക വന്ദനാവകട ഒബത് എന്ന ട്രാവൽ നെറ്റ് വെതട അമതന്ന 0112-863-363 അങ്കയട ട്രാവൽ നെറ്റ് അസിരിമത് ബുദ്ധ ദേശീയ അവബോധയൻ യുത്വ വന്ദനാ കിരീമട കവതത് അലുത് കാകെത് നെറ്റ്.